0: കാരണം കാണുന്നതാണ് ആധുനിയിൽ നാദസാമ്പോ
1: താക്കോ
0: കരുപ്പാണ്
1: ताके
0: ताप मार हो
1: कर मौसम होई दोष छा छ सके न कोई
0: एक वाजंत में।